ഇതിന്റെ ജാമ മോലെ പറഞ്ഞാ ഞങ്ങളെ മുമ്പിൽ മൊല്ലിന്റെ അടുത്താകാലം മോളെ ജീവിക്കും.